ചതുർവാംഗേ ഹ്രൂപേ ദിഹാദ് ബണപത ദിഹാദ് മേ ദക്വാ ബലുവിനേ എഹിമേക ഹബൈ തുറം പൊലവല്ലോ കൊച്ചര ഗിഹിങ്ങദ്ദ ചിത്രപാട്ടി ബലന്ന കൊച്ചര ഗിഹിങ്ങദ്ദ അരേ മേ അര മാമ ഗിഹിതി ദെൻ എദ്ദി മോനോദേ ബല ബല ഇന്നി മക ദിഗട ബല ബല അത മേ പിൻവന്ത പോയ ദവസേ എസ് പിനവനവാ കുസാൽ രസ് വെന്ന നെവേ അകുസാൽ രസ് വെന്ന ലബുനി പിനട ദെൻ ഓ ഏത്തോ കിവാനി പിനട ഹംബുനി കി ഏനം പിനട ഹംബെച്ച മൊക്കദ്ദ കരണ്ടോനി പിനട യോദവണ്ട് എസ് ദെക ലബുനേ നം പിനട പിനട യോദവണ്ണ ബണ പൊതക് കിയവണ്ണ അടുമ തര മേ ദവസകട പയ ബുദ്ധ ആമദ്രോദിയ ബലാഗന ബുദ്ധാനുസ്സതിയ വടണ്ട മാൾടിക പഹന്തിക പൂജാ കരല ഏ പഹന നിമീഗന യനമ ഹന്ദും കോര ഹിമീട പത്വീഗ നിവരവേഗന യനമ ഏദിയ ബലൽ അനിത്യതാവേ വടണ്ണ അപി മനോദ കരന്നേ കൊതന്ദ അപി ഇന്നേ കൊഹമ ഗമനദ്ദ യന്നേ പിനട ഹംബെച്ച പിനട യദവാന കന്ദക ഏന്ന ഗത്തേ മൊക്കടദ പിനട ദെൻ പിനട ഹംബെച്ച കന്ദക മെച്ചര ദവസക് അഹുവേമ ബനദ അണുങ്ങെ ഓപ ദൂപടിക കൊച്ചര നം കണേ വെട്ടിന്നെ ഏദ്ദ ഹോയ ഹോയ അഹണ്ണി കുണു ഹോയ ഹോയ യന്നി കന്ദക ആ ഹബേവദ ഹബേവദ അരഹത്ത ഹേമദ ആ മെഹത്ത ഹേമദ മേ ദവസ വല ബലന്നകോ മഹ സംഗരത്നയേട ദോസാരോപണ കര കര കര കര ഏവ അഹ അഹ അഹ അഹ കൊച്ചര പാപയം കരണോദ മേക കിവ്വമ കിയനവാ ഓം തവേക്കേ ക്ലാസ്തി വില ഉംഗേ വെരദി വഹഗണ്ട കിയല കിയനവമൈ നേ പവ ബലവത് ഏകൈ മേ കിയാനി കെനിഗ്ഗന തീന്ദു തീരന എറാൻ സമസ്തേ എഹെമ കരണ്ട പുളുവന്ദ ബേ സമസ്തേട എഹെമ കരണ്ട ബേ ഓണമ സമാജേ കിസ്തരേക വെരദി തിയണ്ട പുളുവാൻ കരണ കെനാ മതൈ ഏക തിയന്നെ ഏകട തമൈ ബുദ്ധഹാമുദ്രാംഗേ ദർശനേ ദഹമേ കർമ്മേ കിയല കിയാനി കരഗത്തൊത് എയാ വിന്ദവണ്ട മോണ അപി ഏകട ഹാഹൂമിതി ദീല സമ്മാദം വെണ്ടോണിദ അപ്പീത്ത തിയനവാ അപ്പി അനഗമന മേ എക്കേക്കനാഗേ ഗമന്മാർഗേ എക്കേക്കനാ സതുയി മട ബേ ഒബോ പിരിസുദു കരാൻ ഒബട ബേ മാവ് പിരിസുദു കരാൻ എത്തേക തേരുംഗാന പാപേട ഹൗല് വെന്നെപാ ഏകട കന്ദെന്നെ വെരദി ദയക് നം എഹെന്നേ ബീരോ ആഗേ ഇന്ദ മട ബീരി മട എഹെന്നേ കിലത്താൻ വെരദി ദയണ്ണം ബലന്നേ മഗേ എസ് ദെക പേന്നേ മം പേന്നെതി കെനെക് കിയല ഹിതാൻ കട ഹംബുനേ പിനട ദെങ് ഹംബെച്ചി ദവസേ ഇന്ദം ഒയ കട്ടിൻ കഥാ കെരുവേമ പുണ്യവന്ത ദേവൽദ മഗേ ബുദ്ധഹാമുദുരാംഗേ ബണമദ അന്ന ബലന്നകോ കട പാവിച്ചി കരേ ഏ വട നെവേ അതത് മേ മൊഹത്തേ കട പാവിച്ചി കരണവാ മൊക്കട സമാര മിനിസ്സു ഇന്ന ഉപ്പാൻ ദവസ തേരിച്ച ദവസേ ഇന്ദം പോയദ്ദനേ പൻസൽ അദ്ദനേ ദീഗത്തു ഗമമ്മായി കട്ടയോ ദേവേ പവട്ടമായി സമാരു ഇന്നവ തേരിച്ച ദവസേ ഇന്ദം ബൊറു കിയല കിയല ദം ബൊറുവ നവത്ത ഗാണ്ട ബേ സമാരു ഇന്നവ തേരിച്ച ദവസേ ഇന്ദം കാട ഹരി അഞ്ചിയാക് എതല കേലമ കിയല സത്തുട്ടു വേണവ കെട്ട വേണോ ബളാ ഇന്ദല ബളാന്നൊക്കെ മേ കട ഹമ്പുണേ പിന്നട്ടനാ കട യൊതുവാണ്ട് പേ പിന്നട്ട പിന്നട യൊതുവാണ്ട് പേ കട കൊഹേദ അപ്പി ഇന്നേ അപ്പി ദനഗത്ത അപ്പി ദവസക്ക ലെഡ വേണമ അപ്പി ദവസക്ക വയസട്ട ആണവ അപ്പി ദവസക്ക ദിരണമ അപ്പി മെറണവ മെറണവണ പിന്നട്ട ലഭിച്ച അവയവ യൊതവാണ്ട് പേ മൊക്കട്ടത് പിന്നട്ട പിന്നട്ട ഹംബെച്ച പിന്നട്ട യൊതവാണ്ടോണി ജീവിതേ മഹാലൊക്കു കാലയാ അപ്പിട്ട് എത്തിനെ

വിശ്വയ അന്ധകാരേൻ മുദവന സമ്പദുരജു ലോവ ഉപൻസേക ദുലബവു ഉത്തും മിനിസർബവദ ഉറുമവ എത്ത ബുദ്ധോത്പാദ കാലയ മിനിസർബവ യന അതി ദുലബവു മേ ഉത്തും അവസ്ഥാദിക എതികൽഹി പരമ ഉത്തരീതര നിമലശ്രീ സദ്ധർമ്മയ ശ്രവണേ വീമ അതിശയി ദുർലഭയ സദ്ധർമ്മ ശ്രവണേ പരമ ദുർലഭയ.